കേക്കറങ്ങളെ ഇത്രത്തോൾ മൊയ്ലാഞ്ചി ബാരി കാര്യക്രമത്തിൽ കർണാടക ബാരി സാഹിത്യ അക്കാദമി അർപ്പിച്ചോ ബാരിയുടെ ഉഗമ ഭാഷ പിന്നെ സംസ്കൃതിയുടെ ബഗ്ഗെ ഇതിലുള്ള എനിക്കത്തോർ ഡോക്യുമെന്റ്സിനെ തിരഞ്ഞുകൊണ്ട് വന്ന ഇതു പരികൽപ്പന നിർദ്ദേശന പിന്നെ നിരൂപണ ഹിരിയ പത്രകർത്ത ഹിരിയ സാഹിത്യ ബി എം ഹനീഫ് ഒപ്പം കേട്ടോണ്ടിക്കറു ഇത് റെഡി സാറങ് 107.8 FM ഇത് രംഗ് രംഗ് രുചിയു.

കേക്കറങ്ങളെ, ഇത്രത്തോൾ മൊയ്ലാഞ്ചി ബാരി കാര്യക്രമത്തിൽ കർണാടക ബാരി സാഹിത്യ അക്കാദമി ആരംഭിച്ചോ ബാരിയുടെ ഉഗമ ഭാഷ പിന്നെ സംസ്കൃതി ബഗ്ഗെ ഇതിലുള്ള എനിക്കത്തോർ ഡോക്യുമെന്റ്സ് രണങ്ങൾ തിരഞ്ഞുകൊണ്ട് വന്ന ഇത് പരികല്പന നിർദ്ദേശന പിന്നെ നിരൂപണ ഹിരിയ പത്രകർത്ത ഹിരിയ സാഹിത്യ ബി എം ഹനീഫ് എപ്പം കേട്ടോണ്ടിക്കറു ഇത് റെഡി സാറങ്ക് 107.8 FM ഇത് രംഗ് രംഗ് രു ജീവൻ.